വിനാടി 10 ആയി. അത് ജൂലൈ മാസ ദാസേവനിത ബൃഹസ്പതി ദിവസ അപ്പി പടങ്ങൻ ഹദന്നേവാ സദ്ദുസിതിൻ ഫാമിലി പിടിൻ നാണ് ദേദുണു മാവത് സുപുർദ വിധിഹട്ടമ ഒയാ ഹേമതിമ സിന്ധുട്ടിക ദവൽ എക വെനകം പൗലേ യാലു ഹേമോം എകതു കരക നഹന്ന അവസ്ഥാവ ഹമ്പ വെന ദേദുണു മാവതേ വെട കാട്ടിയൊതുട്ടിക തമൈ മേ പടൻ ഗന്ന ഹദന്നേ ലോകം ബലാഗണിന് ലോക കുസലാണിയെ പെരളിയാ കറമീൻ അർജന്റീന കണ്ടായ്മ മേവനക്കോട്ട് അവസൻ മഹാ തരംഗേട്ട സുദുസുഖം ലഭാഗന തീനോ ഏകത്തേക്ക് ഹറി അമുത്തു സിദുയും റാഷ്യാക്ക് മേവനക്കോട്ട് ദിദാസ് വിസിഹായ ഫീഫ ലോക കുസലാണിയെ സിദ്ധവിനു ഏകനത് കഥാന്തര ഗൊഡാക് തീനോ അവിടെ കഥാ കറന്ന് ഈ അത്രേ ഒയാ ടൈമായി കഥാ കറന്ന് മേ പയ തുണേ ഇട വെൻകറകന്ന് ദേദുനുമാവത്ത് ഹന്ന എക്കതു എന്ന് കേല വങ്ങോയാട്ട മതാക്കർ വാട്സ്ആപ്പ് മെസ്സേജ് എക്കാ ഗാന്ന ബിന്ദുവായി ഹത്സി എക്കൊലഹായി അനൂപഹായി അനൂപഹായി അനൂപഹായി എത്തമ ഗിയനോണം മേവിന കൊടത് വാട്സ്ആപ്പ് മെസ്സേജസ് ബറ ഗാനക് മട്ട എവില്ല തീയന്നേ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ എത്രയാണ് മങ്ങത് ഗം ഗന പ്രശ്ന ഹാനെ കാമത്തൊക്കെ കരല സിന്ധു ഗന പ്രശ്നയാക്ക ഹാലതീൻ ഇറായി ഹന്തായി ദെക്കമ ഗന എക്കട്ടക്കിയവിന് സിന്ധു മണാതീൻ ഇരിൻ ഹാന്തി നെലിയാറാൻകില മടനം മതാക്കുണ ഒയാളുടെ മനോഹരി ഹേമ സിന്ധു മതാക്കുന്നവാണ് യണ്ണപേ നെറ്റ് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കട്ടെ മതക്കത്തു അപ്പേ ഫാൻ പേജ് ഒക്കെ ഫോളോ കരല ഈട്ട് പസി മമ ദാളത്തിന് പോസ്റ്റ് കട്ടപ്പ ഹലിം ദവല്ലെക്കട്ടെ ഹലിം കമേണ്ട കാക്ക ദവല്ലേക്ക വേണക്കാങ്ങ് ഒയാത്തേക്ക് മമ ഇന്നവാ മമ ജനേ.